0: കഷ്ടങ്ങളിലും ഉപദ്രവത്തിൽ വേളയിലും കണ്ണീരിൻ പാതയിലും സന്തോഷത്തിൻ മത്തിയിലും എന്റെ വാഴ്ക്കിൽ എല്ലാ പെരുക്കത്തിൻ മത്തിയിലും യേശുവേ നാളുമായി തുതിപ്പോം.
1: எப்படிப்பட்ட சூழ்நிலையிலும் நாங்களும் ஆராதிக்கிறோமா, நாங்களும்